ഇലാഹൈനി ഞാരി അല്ല ഇസ്നൈനി യുനക് ഞാർ നീട ഇന്നമ അലിഫിനെക്കിടാൽ ഹുവ മോം അല്ല ഇലാഹുൻ വാഹിദുൻ ബന്നയല്ല ബന്നയല്ല ഫഇയായ ഫർഹബൂൻ മുനെ മന്ദങ്ങു ഇങ്ങനെ വറകൾ ഫഇയായ മന്ദങ്ങു ഫർഹബൂൻ ഇങ്ങനെ മറകൾ ലുല്ല അല്ല വഖ് സുബ്ഹാനഹു വതആല മുനിരകൾ കെൻ കെൻ കുടുൽ മോൻ നഖ്സോറകളെ യല്ല ലുദുദ് യല്ല ദലയരകൾ തൈബ് സോറകളെ യല്ല ദൂതോ റകൾ ലുദുദ് യല്ല വൈബോ ഞമെ യല്ല ദൂതോ ഞമെ ലുദുദ് യല്ല ഇപ്പ് ഗഞ്ഞ റകൾ തൈബ് ലുദുദ് യല്ല ദലൈ നോഗുതു വ ഇയായ മന്ദം ഫർഹബൂൻ നിങ്ങൻ മറകൾ യല്ല രക്കലഞ്ഞ വറകൾ സുബ്ഹാനഹു വതആല കുദുൽ മം വറിസുല റകൾ നഖ്കു ഹമുൽ ദന ഫേക്ക് സുബാം ദിയ ബുലതകോ നേക്കോ സലാമു അലൈക ko hamul dana fek subam dit bulati ko ne ko salamu alayk wa iyaya fa iyaya farhabun walahu ti yalla wala walahu yalla mom ma fi samawati li ci asman lepp wal ardi ak li suuf lol nak nim beere ci alquran walahu yalla mom ma fi samawati wal ardi ak beere ci alquran lutax waaw li tax moy kenn ku ne ci ñun auto bi nga mom carte gris bi sautu ca nek otay lay rambi da nga gis ci wet gi ñu bind ci seen turi borom wala bu day entreprise wala yoyu suñu borom tabaaraku ta'ala xam na ne sax mom mom otay moñu mom waye jërul muy bind ci otay yi naan ma mom fi ñu naan ko momoko muy xëccio mu daldi asaman fi nga xam ne mom kenn ci ñun du ci bind turam mom mu bind ci turam wala hu ma fi samawati wal ard lool nak kenn du ko xëccio mom mom man deggaguma fi kenn ku ne asaman fi ma ngumako bok wala ma mom asaman wala ma mom lenn ci yoyu yalla mom asaman yi momam sufsi walahu ad-dinu walahu ad-dinu momam dine walahu ad-dinu momam ak top walahu ad-dinu momam ak toroxlu wasiba ca saxca te selal ko walahu ad-dinu ad-din day tekki lepp lo omatu ken ca da ngay degal xana lakum dinukum wal yadin moy din day am bu baax ak bu safano musafano ba dutey din lay tuddu waye walahu ad-dinu wasiba ay lahu at-ta'atu wal inqiyad wajiban thabitan fa huwa al-ilahu al-haq walahu at-ta'atu qalisa afa ghayra allah mo ndax kenen kudut yalla tattaquna ngendi ragal afa ghayra allah mo ndax kenen kudut yalla tattaquna ngendi maytu laaj bobu lañu tuddé tawbih كيف تتقون وتخافون غيره ولا نفع ولا ضر الى بيده نك نجي راغلي كنن كودول موم تنيرن لور كي لخم دونغ لا نك سبحانه وتعالى وما بكم لب لو خمني نيغي تي يين من نعمه تي خيول فمن الله تعالى لا جوغي فما بك وما بكم من نعمه فمن الله لب لو نك تي يين تي خيول فمن الله تعالى لا جوغي امود ген خيول غو جوغي fenen fudud yalla subhanahu wa ta'ala lu way am ci xewal mi ngi joge ci suñu borom jalla jalaluhu wa azza kamalu wama bikum min ni'ma fa min allah amul kenn ku xewal sabab amul kuy may sabab wama bikum min ni'ma fa min allah leg leg yalla am jenn way mu ñew fayal sa xewal bu baba bu ne waje nanga nak sant waji nanga sant waji nak waye nga xamne wama bikum min ni'matin fa min allah lol la waji yalla ko ko jox mom ne ko yital mako di mu yit lako wama bikum min ni'ma fa min allah waye nak lol du tekki nak waji nga wara sant ba nopi do wara sant yalla ni ko jere jef way ni alhamdulillahi rabbil alamin wama bikum min ni'ma fa min allah ngelaw li ñuy nokki li ñuy dundu ndax mi ñuy naan ñam mi ñuy lek lepp ay xewal la tey fa min allah ci lan lay joge kon mom dong lañu wara jamm subhanahu wa ta'ala summa ginaw ga xam ngeen ni isa massakum bulen lale adur lor feele ci yalla taja aruna ngeen di laqtu bu lor ñewé ci yalla lañuy laq summa ginaw ga nak isa kaf suñu febaré suñu febur suñu banké suñu bankul lola jamm yalla gi non lay mel ci ñom gisana ci dama dem ñoo xamne buñu toilette toilette bu rafet sax duñu japp buñu toilette toilette bu rafet rek ñom duñu japp lutax parce que légui tay ndox mi yak sen tilmay ci tilmay gi liñ ci def dafa rafet ci ñom loolu su boba ak guñ ñom ci khanitina yi nga xamne ñom la tabaraku taala tag fi khanitina mo ñoo xamne dañu omatu ci yalla ci sidda wa raha